പ്രകൃതിയുടെ വികാരമിലാ ബ്രഹ്മനാനേ, പ്രകൃതിക്കും അപ്പാലാം ബ്രഹ്മനാനേ. സകലമനത്തുകളുമിലാ ബ്രഹ്മനാനേ, സങ്കല്പ വികല്പമിലാ ബ്രഹ്മനാനേ. വെഹുവിധമാം നാമമിലാ ബ്രഹ്മനാനേ, വിചിത്രമാം ഉർവമിലാ ബ്രഹ്മനാനേ. അകമരുവ അനകപര ബ്രഹ്മനാനേ, അഖണ്ഡചിദാകാശപര ബ്രഹ്മനാനേ. സകല പരിപൂർണമാം ബ്രഹ്മനാനേ, ശരീരം മുതൽ ഉപാധിയിലാ ബ്രഹ്മനാനേ. വികലമിലാ വിഭുവാന ബ്രഹ്മനാനേ, വിജ്ഞാന ഗണമാന ബ്രഹ്മനാനേ. നിഖിലവധിഷ്ഠാന പര ബ്രഹ്മനാനേ, നിഖിലവുമായി നികഴ്ന്ന ബ്രഹ്മനാനേ. അഖില വിലക്ഷണമാന ബ്രഹ്മനാനേ, അനിത്യമില അഖണ്ഡ